0: താപ് ഉത്താപനഹാരാ
1: അന്തനെ ഏകച പാരാ ബാരാ
0: ഹുക്മേ തര അധര രഹാവേ
1: ഹുക്മേ ഉപജയ ഹുക്മ സമാവേ
0: ഹുക്മേ ഊച നീച വ്യവഹാര
1: ഹുക്മേ അനേക രംഗ പ്രകാര
0: കർ കർ ദേഖേ അപ്നി വഡിയായി
1: നാനക സമ്മേ രയാ സമായി
0: പ്രപാവേ മാനുസ് ഗത പാവേ
1: പ്രപാവേ താ പാത്ര തരാവേ
0: പ്രപാവേ ബിൻ സാസ് തേ രാഖേ
1: പ്രപാവേ താ ഹർ ഗുണ പാഖേ
0: പ്രപാവേ താ പതിത് ഉദാരേ
1: ആപ കരേ ആപന വിചാരേ
0: സിരിയാ കാ ആപ് സ്വാമീ
1: ചേല മിക്സ അന്തര ജാമീ
0: പാവേ സോ കാര കരാവേ
1: നാനക ദൃഷ്ടി അവർ നാ ആവേ
0: മാനക തേ ക്യാ ഹോയ ആവേ
1: ജ്യോതിസ് ഭാവേ സോയി കരാവേ
0: കെ ഹാത് ഹോയ താ സബ് കിശ് ലേ
1: ജ്യോതിസ് ഭാവേ സോയി കരേ
0: അഞ്ജാനത് ദിഖ്യാ മേ രചേ
1: ജേ ജാനതേ ആപണ ആപ ബചേ
0: പരമേ പൂലാ ദേ ദിസ് താവേ
1: നിമക മായ ചാർ കുണ്ട് ഫേരെ ആവേ
0: കൃപാ ജിസ് അപ്നി ഭഗത് ദേ
1: നാനക തേ ജന നാമ മിലേ
0: में नीच कीट को राज
1: बार बार हम गरीब निवाज
0: जाका दृष्ट कछु न आवे
1: इस सदकाल दे दिस प्रगट आवे
0: जाको अपनी करे बख्शीस
1: ताका लेखा न गने जगलीस
0: पिंड सब तिसकी रास
1: कटकर पूरण ब्रह्म प्रकाश
0: अपनी बनत आप बनाई
1: नानक जीव है देख बढ़ाई
0: इसका बल ना ही इस हाथ
1: करण करावण सर्व को नाथ
0: आज्ञाकारी बपरा जियो
1: ज्योतिष पावे सोई पुन थियो
0: कबू ऊंच नीच में बसे
1: कबू सोग हरख रंग हसे
0: कबू नींद चिंद व्यवहार
1: कबू बकास पे आल
0: कबू बेता परम पिचार
1: नानक आप मिलावन हार
0: कबू निरत करे पौपात
1: कबू सोए रहे दिन रात
0: कबू महाक्रोध विकराल
1: कबू